0: ജിന്നീനാ ദെമെദു നസബുഗെ ഗുണമെ വാ കമം ഹദൈ ഹമകശവരും ഏവരിങ് അജാബുഗെ തെരിയ ഹാലിർ കുറവാനകം ജിന്നീൻ രംഗളദ്ദനെ
1: സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ
0: ഏവരിങ് എ സിഫകുറാ ഗുത്തകും അല്ലാഹു ഹുസ്താഹിർവെ വടിഗംവെ
1: إلا عباد الله المخلصين
0: الله کے خيار قربا فاوا علمنوي
1: فإنكم وما تعبدون
0: فهت يبا ميهم وني تيبا ميهم علكم قرا تكچا ایکوگے

0: അതെ, കുറുമ്പതക്കി വര മീരുവെച്ചേ ഗിന ബേഫണാമ മീരുവാണ് എ കീഗ മി വര ഫാദാ ഹുരേച്ചെ അളുമിന ദെമ്മെ മി ഇവുണ മൗലു മാതും വെസ അളുമിന ഇംഗി ഹിംഗ ജമി സിഹി ഗതും ബദാരു വര ഗിന ഫാദതക എകുല വെ ബുയമെക എമ ഹുരഹ ബേഫണമിസ് കൊമ്മസർക കുറുമ്പ ബല്ലവുമ സമാല വെടാണവാതി ദെങ് അമ്മി മൗലുമാത് കൊളഗമ നഗാഫ് മേണി ന്യൂട്രീഷൻ ഡോട്ട് എം വി മൗലുമാത് കൊൾ ദണ്ഡവാദിനി അസീസ് അഫാറുഖ് മെ ആ ഹിസാബും അളുൺമെങ് അണിക്കാവ് സമ എംപൊരി അളുൺമെൻ ദക്കമുന്തിയ വാഹക്കാകെ തെരി അമ്മി തണീങ്കേതോ ഡോക്ടർ മീ എം വി മിഹാർ അളുമെന ബദിഗെ നുറക്കാതി ബദി എമ്മെ ബദിഗെ സൗബും എമ്മെ ബൊഡ നുറക്ക വാണി കൊങ് ഏജ് കുറൂപക്ക മമ്മി ഹുരി ഹ വാഹക്കെ ദക്കാ ലെവിച്ച് കൊബത്തോ റക്കാ തെരുവും മുഗൊത്തും എളഞ്ചെഹിത അളഞ്ചെഹേന നുണം എളിതാണി ഫിയോൾത്തക്കി
1: റക്കാ തെരുവും ഗൊത്തും ഹബ എമ്മെ മുഹിമുക

0: അബേ മൂസ ഹദീം കിന ഹദ ഹവാൽ
1: ആല മാഫറകളെന്നും പലകും ഒളി
0: എന്താ ഇരാക്കുര വര
1: ഗ്രൂപ്പ് മീഗ ദെന്ന വാദിക്ക മേ മരിന്ദത്ത
0: മരിന്ദത്ത എന്താ
1: ആ മീ കോഫി കൊമ്മത് ഗ്രൂപ്പ് മീഗാണ് ഗുരാദു
0: എന്താ വണി കൊണ്ടാ തുളനെ ഗുരാദുക
1: നൂനെ നൂനെ അളവറു ബെളു അളവറു മാലേ
0: ഗുളു മാലേ ഗദോ ആ മൂസ ഹദ കുരിമ സ്തിമാവേ ദോ
1: ആ അനാബുതോ
0: കോബ മീ കൊൺ ടീമിന അഗണ വേൾഡ് കപ്പ് കന ഗാന്തി ഉളനെ
1: അളവറു ഗാന അർജന്റീന
0: അർജന്റീന ഈ അർജന്റീന ബേതു ഹാദ ദാദത്ക വാഹദക്ക കേനത്തെ വണി
1: അതെ ദോ ഫാർവാർ വാഹദക്ക ദെങ്കി കുറാദോ
0: ദക്കദോ
1: ആ ദക്കടി ഗാന അളവറു വണി മീ ഹബറു ഉദ്ദേശ കുറാമേ നൂനെ എം എം
0: മണ്ടേ എം എം ക നേഗണത വാണു വേദോ
1: ഏകോ മീരേ മജു മൊളുവാണ സ്പെയിൻ
0: സ്പെയിൻ മീരേ ഉത്തി സ്പെയിൻ
1: സ്പെയിൻ ആ ഇംഗ്ലണ്ട്
0: ഗാഗണ്ടക കിതാബ് ഗോൾ ഗദദു കിയാ ജഹാന ഗോൾ ഗദദു
1: ഗോൾ ബാരൗ ദേസുമേ
0: ദേസുമേ ആ മസേന ഹരം ബദാന ഇംഗെ ഹരം സ്പെയിൻ നാ
1: ആ ബലാ
0: ബലാ ആ സ്പെയിൻ നാ ബെൽജിയം ഹര തിവാ കംഗാന
1: പമ്മ വാടക നസുല്ലോ റമീസ്
0: റമീസ്
1: റമീസ് ലോ
0: ആ ഇംഗാ കുറിയ ദമ
1: ആ
0: ഫുർദ മസ്വാ
1: മർവി കാന്ദ ഉരിന്ദ
0: കികെ
1: ആ ദംദ മർവി കാന്ദ നിമാൽ
0: നേഗെ
1: ദം ദം നിമാൽ നേ റമീസ് ഓകരി
0: കൊണ്ണി മാലെ
1: ഫിലിം കുളേ
0: നിമാ ആ എടാ കംഗേ ഇങ്ങേതോ
1: എഹർ ദംബേന്നു
0: എഹം വണിദോ
1: ആ
0: ഓക്കേ
1: ഹേ റമദ മീ ടിഗേ വണകോ വാത്തോറമിദാ
0: ആദ് മസേന ഇങ്ങാ കുറിയ ദമ
1: ലബ്ബ ലബ്ബ
0: ഫുർതമ സ്വാൽ വര നോസിയാൻ സ്വാൽ ലമ്മി ഇങ്ങേ
1: ആ
0: ഫുർതമ സ്വാൽ ദേവ ദേസ്വാൽ രംഗള വെജ്ജിയ ലവ ഗനസ് ദേന ഹെന്നോണിയ ദെങ്ങാ മെരേ മീ ദേസ്വാൽ ഗോസ് വെജ്ജിയ മെരേ സദാം കൊല്ലാ വകിവലൻ ജേനെ ഫുട്ബോൾ ആകന്ത വരബോഡ് ഫ്രാൻസ് ബി കോച്ച തസ്ബേൻ മീ ഹുന ബെൽജിയം മീ ഹുന വര ബാര പ്രാക്ടീസ് കൊരേ ബ മിയാ ഹർമന ഫേന മീ ഉള തമസ്ഗേ
1: ബെൽജിയം
0: നോ ഇംഗ്ലണ്ട് നോ നോ നോ തിയോളനി മുളങ്ക ബെൽജിയം മാ സ്പെയിൻ ആമിലെ കൊ
1: സ്പെയിൻ അതോ
0: ആ ഫുർത ഫുർത സ്വാദ് വരണി
1: ആ തിരിയേ പോണാ
0: മാ ഫുർത സ്വാദക്ക് കുജ്ജക ആക്സിഡന്റ് വെങ്ങ ഹോസ്പിറ്റൽ ഗെന്ദിയതന ഡോക്ടർ നുക്മേ ഫരോയഗ ഫബണ വഹ മഗേ ദർഫുള കിഹനെ ഹെവി ഏകം കു ഡോക്ടർ ഓ കുജ്ജക ബപ്പേന്നു മീ കിഹനെ വി കമേ
1: ഏ ഡോക്ടർ വാഗി ഒളികിങ് ഏകട പോണാ
0: നീ ഒളികിനെ നൂനെ ഒളികിനെ നൂ അമ്മ എങ്കി ഹോരെ ഡോക്ടർ ബുണി ആഹാ മകേ ദരിഫുളായി കുജക്കും അതി ജവാബ് ദേവേണെങ്കിൽ രംഗള വെജ്ജിയ
1: എഹം
0: മണിതോ ഏകമക്കും മീ ജവാബ് കിയേ നൂണെ ഡോക്ടർ കി ഡോക്ടർ രോഗം പണക്കു ബുണി ആഹാ മകേ ദരിഫുളെ എഹിങ് എ ബുണി ആഹാരം ബുണി എനക്ക് ബപ്പേ നൂനെ ഡോക്ടർ കി മമ്മയെ മമ്മ തിബേണ ഡോക്ടറും വെസ് എം വി വര വിസ്നജേണു മബുണി കുടുക്കണം സുയാണു വാണെ മിസ് വാൽത്ത ഡെങ്കു സ്വാൽ തയ്യാറു മിസ്വാ രംഗള വെജ്ജ ലവഗിടസ് തേനേ സ്വാ രംഗള വെജ്ജ മിസാമ അസദാ മദേക്കും മിരേ വക്കിവാ ദേങ്ങുക്കുറി ഇരാക്കുറി വണ്ണ ഹുക്കുറുദ്ദോ ഗരേ ബദൽ കൊല്ലാ ഗേ സ്വാദക്കി എക്കിലോ കഫയ എക്കിലോ ദഗണ്ടു തെരേ ബറുവാണി കൊങ് എച്ചെ ദേത്വാൻ എവ്വറു ബരാബർ മിഹാർ സ്വാദ് ബരാബർ തെതിയേ ഗേ എഹം വീമ ജവാബ് രംഗളവീമ ലവേ ഗിടസ് തേന മിഹാർ ഗാഡി കൊടുത്തവമു അണ്ണണി ഗേ ഗാഡി കൊടുത്തവമു അണ്ണാത്തി കൊന്ന ലവേ ഗിടസ് തേനേ ആദ്മി ഹൈസാമ അളമെങ്ക മിരേ പ്രോഗ്രാം മ്യോതി നിയമക ഹമസ ദെ അളമെങ്ക ഹമ കൊടെ ഇരകൊള കിതരെ തിബേ ഫുണ അളമെങ്ക മിരേഗ മി ഖാസ ബി ഫറൻ തയ്യാർ ഫവ മെച് കൊടെ ഇരകൊള തെ ഗ്നസ്തെന എന്ന മെസ് ദവാഡ സ്വാദവ മിരേഗ പ്രോഗ്രാം തിബേ ഫുണ ഗ്നസ്തെന മുഗ എഹതരെ കൊത മസേ കൊരെ അസീമ അതിബേ ഫുണ മി പ്രോഗ്രാം ഗ്നസ്തെന മ ടെക്നിക്കൽ തു എഹതരെ അസീമ ഇങ്ങത ടെക്നിക്കൽ തു എഹതരെ അസീമ അതി എഹതരെ കൊത മസേ കൊരെ ഷാഫി തിബേ ഫുണ മി പ്രോഗ്രാം ഫദ്ദ മി ഫറള ദിന റമീസ് എംയ ബേ ഫുണ വര ഉഫാവരി ബാജ്യ രേക എദമ കൊരിയ മെച്ച ഇൻസാർ കൊരെ ബാര ദന വകയലാന വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു

0: So this is it, a place in the final four on the line for Spain and Belgium. And the countdown begins in LA.
1: ادمه حساب میاتی میچ فشم مگه مفه مرحله المنه کوم سره کتی به فرنا می کومنٹری گاډو ودانتی تنکل اډو ماډو کول دمه نه مس کول رکول تر المنه کوم هغه نه مس کول کور یاد غتی به فرنا همه المنه گلست می حساب مشیم ری حوال کولان
2: سپین کول تر می هافتر بغل فات ایریا ترن کیپر دیمبولا کیپر اتلا کور فونو الف بیجم هافترنس Spain con tre armi matti in centro del mare con tre accuria di bola penetreria tre bola contro con un area tre in gol di mal naga accuria fono ad orti bola vero wef naga dingro Belgium gol con matti le fejo Belgium mire algo mena Kevin De Bruyne fene forte me gara me fa un con le algo mena no fene forte me gara Belgium gol con matti le fejo accuria fono armi matti A Spain goal kurma tin kurye phone wale gas kurye phone wale bola ari matin dia uta gas berwi Leaving ellon Spain half tere Spain kulun tere ellani Pedro Poro elli bola back la fata Poro em edini ene penetri adman din bola kurye phone ay kurma tere Belgium kulun tere ga jifa berdi ഈഫെങ്കിലും സ്പെയിൻ എല്ലാ ഗെയിമും ഹാഫ് തരാൻ കുറിയങ്ങാസ് കുറിയ ദിമ്പോളം ആണ് ബെൽജിയംഗെ വിഹി നമ്പർ പുറത്തമേകാരാകെ ലിസ്റ്റൊക്കെ ഒന്ന് ഫെണ്ട് മെസ്സേജ് കുളി അറാഹുരുത്തം ഫെണ് ബെൽജിയംഗെ വിഹി നമ്പർ ഹാൻസ് വെനക്കൻ mire sa fa dema fa fa fa nota benchu ko encontre ko tabe fenne Lukaku demirat play me har moti fortuma match fara gen demirat play penalty kari penalty ten li fe jo sedi sa pure fon wali bola Belgium ko encontre pure fan Spain half me ding ha sa mo Spain ko half tre fen ya me da penalty kari har matino ga kari fen jo ber when the Spain ko tre man ko la hori bola ber ലീഫിംഗ് എല്ലു റോഡ്രിയലി കുബർസിയ കുബർസി കുറിയ ഫണാൽ വസൻസാക്ക അജ്മാൽ അത്ലാഫ് ബെൽജിയം കുളുത്രി സ്പെയിൻ ഹാഫ് തരേ മണി മെദ്രാക്കാരി ബാക്കുള്ള ഫഹത്ത് ദീഫ് ഹാഫ് ജാഗനക്ക മെദിങ് ഹാസ് ഗോയ് അത്തൻ ഗോയ് അത്ലാ ഏരിയ അത്രേ കുറി കീപ്പർ കീപ്പർ കോട്ടോയ് കുറിയ ഫണാൽ ബളാകോട്ടസ് വേറു കോട്ടോയ് കുറിയ ഫണാൽ ബളാ മെദാസം വേറു പുക്കുറിയ എല്ലനി സ്പെയിൻ ഗെല്ലോ റെഫറി കാണുന്നു മെദാഫ് Belgium front and defa ko half game devore senza cala di mala metro ka refen jo beer when they mark the hour Spain for the early ball Rodri senza ka tre metro mati Kubarsi Pau Kubarsi in bola atle senza ka kula di mala half game devore penalty kan Yamal contra ko da ta ole fahat and ni kas Pedro Yamal di mala penalty en gol di mala un carin a contra di bola difa ko fin far Brendan Mika gol difa ko devota basbe പുറത്തമാവും ലിസ്റ്റും കാണുമ്പോൾ ബെൽജിയംഗെ വിഹി നമ്പർ ഫെനാൻസാണ് കുളങ്ങറാ ഭൂരി ഹാൻസ് വേണക്കാൻ പുറത്തമേകാരാകെ ലിസ്റ്റും കാണുമ്പോൾ ഫെനാൻഡെ കുളത്തി പെഡ്രോ പൊറോ എല്ലി ബോൾ സ്പെയിൻ കുളത്തി എല്ലി തോസ് ബൈനായ ബൈന പെനറ്റി അതുമാ കുറിയ തങ്കുളി ഡിയറെക്കാർ കുളത്തിന് പെനറ്റി അതിന് ഡെനി ഓൾമോ ദേ മാസെ കുറി മാപ്പിട

ഫോണാദ് ബോള് മിഥുൻ കാക്കാരി വില്യംസ് കൂടിയ ഫോണാദ് ബോള് സ്പെയിൻ കൊണ്ടിരുന്ന ബോൾ കൂടിയ ഫാത്തേ ബോൾ അത്യാഗം കൂടിയ ദിവ്യത്വം ബോൾ എനിക്ക് വെസ്കിൻസ് കൂടിയ ദിഫി കോട്ട് കൂടിയ ദിവ വെസ്കിൻ അത്യ കീപ്പർ നട്ടു ആഫി ഫാത്ത ദിംബോൾ ഗോദരെ തെരമി ഫാർ ദിഫാ കുർ ബോൾ ഫാത്ത വെസ് കീപ്പർ ബോൾ എന്നെങ്കിൽ കുളുത്തരങ്ങ ബേജം കൊടുത്തിരുന്ന ബോൾ കീപ്പർ ദിംബോളേക്ക് ഈ ദെമ്മെ ഹാമിൽട്ടൻ ഡെമിനേറ്റ് ബാക്ക് ലൈഫ് ലീഫ് ജെഹും ബെൽജിയം ജെഹും കുറിയ ഫോൺവാദനി സേജ് മേക്കർ സ്പെയിൻ ആത്തിന് കുറിയ ഫോൺ പെനൽറ്റി എത്രയും ഫാർ ദിഫാ കുറിപ്പിളേരി അബേർ ഡി എക്കാരി വെസ്കസ് ബോൾ ദിവസം മസേ കുറി സ്പെയിൻ കുളിത്തിരി മെയും അന്നെ ഇറാൻ കുറിയ ദീഫി യമാല ബെൽജിയം കുളിത്തിരി ദിഫാ കുറി ഫാർ സ്പെയിൻ ഹാഫ് തന്നെ ആകത്തെ സ്പെയർ വലിയ ഹാമിൽട്ടൻ തിൻ മിനിറ്റ് കൂടെ ബാക്കി ഹത്തര മിനിറ്റ് സ്പെയിൻ ദേ ബെൽജിയം ഒക്കെ ഫുർത്തും ഹാഫ് നിവകെ ഇന്ത്യ ദട്ടി മോത്തി ഇവർക്കോ ഫുർത്തും ഹാഫ്ക്ക് തിരിച്ചോണം മിത്രേക സ്പെയിനും ഫെബിയൻ റൂയിസ് നടു ജാഫോണി സാളീസ് എവണം മിത്രേക ബെൽജിയം മുതൽ ഫുർത്തും ഹാഫ് ത്രേ ജാഫോണി ചാൾസ് ഡിക്കറ്റിലെ മിഹാ ഫഷായകിങ് ആസ് കുളമും ആസ് കുറിയ ഫോൺവാദി ഇപ്പോൾ ഹണംബർ കൊടുത്ത മെറീനോ ദവണ നടു ജാഫോ ഹാമിൽട്ടൻ മിഹാർ വ്യാണ് ഹത്തര മിനിറ്റ് കൂടും ഫ്രീ ആവുകയാണ് സ്പെയിൻ ഹാഫ്തരെ സ്പെയിൻ കീപ്പർ ബോളോ മറ്റുള്ള മിഹിർ കാര്യം അതെ ലുഗാപ്പുതിയും മാഗി കുറിയ ഫുൺവാലി ബോളോ മെതിരോ ഹുറസ്കോങ് ആ സാഫ് കേൾക്കണം മെതോ പ്രസൻസ് കഥ ബോള പേര് ബെൽജിയം ഹാഫ്തരെ ബെൽജിയം കേൾന്നു ബാക്കുള്ള ഫാത്ത എൽതി ചെയ്യാൻ ഏരിയ അത്രയും കൂടി കീപ്പർ ജസാദ് കീപ്പർ ബോളെ കുറിയ ജിലാഫ് കുറിയ ഫോണോ അതുപോലെ മെദ്രോ ഹുറസ്കിങ് ആസൻസ കുളാദ് സ്പെയിൻ ഹാഫ്തരം ബെൽജിയം കുളുത്തരം ബോജ് വില്യംസ് ബോജ് ഫേനെ ബോള ഗെല്ലുണി ദിവട് ഫോണ ബോള അത്ല കുറിയ തിമ്പോള വില്യം ജൂണിയ അത്ലാഫ് അത്താൻ കുറിയ ദിവത്തരെ കണക്ക് എസ് ബോള ലിബേത്തോ മസേക്കുറ വിസേൽ സ്പെയിൻ കുളുത്തരം ബോള ഫാമത്ര വിസാൽ ഫാവ് കഫിലേക്ക് കാർഡ് വിസേൽ ഫാവ് ഹാഫ് കുളി കുളുത്തരിയ റോഡ്രി മാത്തി വെട്ടി പോയാണ് ലീഫ് ജോൺസ് പേന കൊടുത്തിട്ട് ലെപ്പോട്ടെ ബാക്കുള്ള ഫാത്ത ഏരിയ പേര് ഒരു കീപ്പറും ഇതിന് കീപ്പർ കുറേ സെൻസാക്കാൻ ബാക്കുള്ള ഫാത്ത ഏരിയ അത്രയും കീപ്പർ കീപ്പറാണ് തലമത്തിൽ കൂടെ എത്തുമ്പോൾ പേനിട്ടാൽ ബേർ വിസ് പേന ഹാഫ്തര ബെൽജിയം ഗെല്ലും വെസ്കിൻസ് തമ്പളെ ഫാത്തും എല്ലി ബോൾ സെസ് മേക്ക് കുറിയ നഗാദിം ബോൾ ഹാഫ് മെദിനാസിനെ കത്തിമത്തി കെസ്കിൻ്റെ അത്ല പെനിട്ടിൽ നഗാദീവി ലുക്കാക്കോ കുറിയ ഫോണോ അതുപോലെ മാറങ്ങളെ ജേഹത്തിന് സ്പെയിൻ കുളുത്തിന് ദിഫാ കുറി ദിഫാ കുറി മെദിനും ക്യാരിങ് ആസെൻസ് അതിമാലും അനക്കാസ് ബെൽജിയം കുളുത്തിന് അത്ലി ബോൾ അത്ലാഗൻ സ്പെയിൻ കുളുത്തിന് കുറിയ ദാത്തിനെത്താൻ ഡോക്കു മുഴണി ബെൽജിയം കുളുത്തിന് ബോൾ അത്ലാഫ കുറിയ ദീഫ് അണ് ഫ്രാത്ത് അനുമതി ഹുസ്കോ മെഹരി 23 നമ്പർ കുളുത്തിരിയ ബോൾ അത് സെസ് മേക്ക് നഗാദി ബോൾ പെനിട്ടിൽ കീപ്പർ ഫോം മാറ ബോൾ അത്ലാഫ് കീപ്പർ വേറെ ജീവിതത്തിൽ എത്തണം സ്പെയിൻ കുളുത്തിരി ലുക്കാക്കു ഫസ്റ്റ് മിനിറ്റ് ഗ്യാഗടക്ക ഹമിനിക്ക് കുളം ഹാർ ഫുറി ഹെമ വണി ഹെമ്മിനിട്ട് ഇത്രോത്ത് ഹെമ്മിനിട്ട് കൊണ്ട് കൂടിയ ദണി സ്പെയിൻ നെക്ക് സ്പെയിൻ ദേ ബെൽജിയം നെക്ക് ഉമേഷം മൊഴവെജ സ്പെയിൻ ബദൽ കുറഞ്ചേനി കുളം പോയി ഫ്രാൻസ ഫോറികത മെച്ചക്ക വെകുന്നതാണ് മെച്ചു കീപ്പർ കുറിയ ഫോണുമായി ബോൾ ഹാഫ്ക്ക് മെതിങ് ഹാസാവ് അറിമത്തി കാരി ബെൽജിയം കുളുത്തിനെ കുറിയ ഫോൺ സ്പെയിൻ കുളുത്തിന് അത്ലാഫ് റോഡ്രി അത്ലാഫ് ഫാദർ ജില്ല സെൻസൊക്കെ കാരി ടോറസ് ടോറിയ പെഡ്രി പൊറോ ഈ അനുഫ്രാത്ത് അറിമത്തി ദിമ്പോൾ അത്ലാഫ് മീനൊക്കെ കുറിയ ആ മെതാസം കുറിയ ഡീരക്കാരി ജില്ല സീതാ ഗോദാദി ഫോൺ വാദി ബോൾ കീപ്പർ വെട്ടിങ്ങ ബോൾ അത്ലാഫ്

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്കുവരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുണ്ണായകു റയ്യതുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്